ബ്രഹ്മജ്ഞാനികനായ അഭിമാന് ബ്രഹ്മജ്ഞാനി ഊഷ്തേ ഊച്ചാമനപ്പനായ സപ്തേ നീച്ച ബ്രഹ്മജ്ഞാനി സേജന ബഹേനാനുജന പ്രഭ്യാപകരേ ബ്രഹ്മജ്ഞാനി സകൽ ഗിരിനാഥം രസ ബ്രഹ്മജ്ഞാനി ചീന ബ്രഹ്മജ്ഞാനി കീ സൗപർമയാ ബ്രഹ്മജ്ഞാനി തേ കശുപുരാന ഭയാ

ബാരഹോ നിർമ്മല ബാരഹോ താ നിർമ്മല ജീയഹോ നിർമ്മൽ സദ്ഗുരു തേ കർണി കുമാണി കൂടുക്കി സോയേ പാഹുചേ നാഹി മനസാ സാച് സുമാണി ജനമ രതന ജിനി ഖട്ടയാ ഭലേ സേവണ ജാരേ കഹ നാനക ജന മന നിർമ്മൽ സദാ രഹ ഗുരു നാലേ.